0: ദിവഹി എഫ് എം, ദിവഹി ഉണ്ടാകും.
1: Nur die Ecke Megahertz, die wir hier finden.